0: ഇരുപത്തിയാറിന് ഏർപ്പാട് മാടിത്തുന്നത് കൌൺസിലർ അധ്യക്ഷൻ നന്ദി നരവണ്ട നാച്ചപ്പ് അരിച്ചിട്ട് മടിക്കേരി പൊറവലയത്ര ക്യാപിറ്റൽ വില്ലേജിൽ ഇരുപത്തിയാറങ്ങ് പലക പത്തര ഗണ്ടിക്ക് നിരപ്പ് കാര്യക്രമത്തിൽ കൊടവ ധാർമ്മിക ആചരണ തോക്ക് സംവിധാനത്തെ 25 പിന്നെ 26 വിധിരാടിൽ അവശ്യ ധാർമ്മിക ആചരണ എന്നോ വിഷയക്കൊത്തനിക്ക് സുപ്രീംകോടതി വക്കീലങ്ങളെന്ന വിക്രം ഹെഗ്ഡെ വിചാര ഒപ്പിച്ചിടുക വിശ്വസംസ്ഥര കാനുന്നരാടിൽ കൊടവലാൻഡ് ഭൂരാജകീയ സ്വായത്തത്തെ സ്വയം ആഡളിത്ത പിന്നെ ആദിമസഞ്ചാത്ത കൊടവ ജനാംഗീയ ഗുരുത്വ വിശേഷത്ര മീത് സുപ്രീംകോടതി ഇഞ്ഞൊരു വക്കീലങ്ങളെന്ന ഹിമ ലോറൻസ് തക്ക് പറയുവാന്ന് കൌൺസിലർ അധ്യക്ഷ മാഹിതി തന്നത് ഇല്ലിക്ക് ബൈറ്റിത്ര സുദ്ധി സമാചാര തീന്തത്ത്.
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದ್ರಿ. ಪ್ರಾಯೋಜಕರು
2: ಇಂಡಿಯಾಸ್ ಲೀಡಿಂಗ್ ಡೆವಲಪರ್ಸ್ ಸನ್ ಸಿಟಿ.
3: ಕೇಳುಗರೆ, ಸಮಯ ಇನ್ನೇನು 7:34 ಆಗಲಿದೆ. ಇನ್ನು ಮುಂದೆ ಕೆಲವು ಜಾಹೀರಾತು, ನಂತರ ಕನ್ನಡದಲ್ಲಿ ವಾರ್ತೆಗಳು. ಬೆಂಗಳೂರು ಕೇಂದ್ರದಿಂದ
4: ಆಕಾಶವಾಣಿ ಈಗ